0: ലംഗ്യാട് ദിവഹി എഫ് എം. ദിവഹി നായകോ.
1: ദിവഹി എഫ് എം നൂതി ഹേ കെ മെഗാഹെർട്സ്. ദിവഹിങ്ങ മുണിഫു ഫിലുവ ദിനമുഗ അബദുസ്.
2: Love it, Kafaho. Love it.

0: കേട്ടുകയാണ് ദിവൈ എഫ് എം. ദിവൈ എഫ് എം, ദിവൈ നായകൻ.
1: ഏകം മെഗാഹെർട്സ് ദിവൈ എഫ് എം ദിവൈ ഇങ്ങെ മുണിഫു ഫിലുവാ അതിർമുഖ അബദുസ്.

0: ഞാൻ ഇരുവരി
1: മിസാലൊക്കെ മിഹൻ വിയോ
2: കേത്തവാനി
1: ഏറും ഹിതങ്ങാറാണ് മിഹൻ നുവിനമയെ നമയെ മിക്കിയ ബസ് നുവിനമയെ കുറി ഹുരിഹിൻ കങ്കം ഹുരിനമയെ മാമേ സലാമെ കുറാശ ഗുവാണ് സലാമത്തെ നുവാടണുണെ കുളം.

0: ദിവ്യഎഫ്എം ദിവ്യഹിന്നായക്ക്
1: 90.1 MHz ദിവ്യഎഫ്എം.
2: Read? Apa tu best read?